ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.

0: കൊട്ടൈ.
1: ഹായ്, ഞാൻ നിങ്ങൾ രക്ഷ ഷെട്ടി. നിങ്ങൾക്ക് റേഡിയോ സാറംഗ് 107.8 FM. രംഗ് രംഗ് ദവദ്.

നിഖിൽ കേനുന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമവും നിഖിലക മാത്രേഗല മോക്കിതിന് സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് കുശാലാക്ഷി വി കുലാൽ കൺവ തീർത്ത മേർ ബരത്തിന തുളുനാടുത മനെ പൻപനഞ്ചിന പൊറല കണ്ടത അച്ചരകു സ്വര കൊരിയര പ്രയത്നം അൽത്തുള്ള തുളുനാട് തുളു ഭാഷ തുളു ആചാര ഇച്ചാരന് നെനപ്പു നഗനെ മെയിർമെന ആപ്പുണ്ടു പിരാക്ത തുളുനാട്ത ഇല്ല് പണ്ട അവുഞ്ചി ഗേനദ ഭണ്ഡാര ഇത്തിലക അവുലിത്തിന ഒഞ്ചുഞ്ചി സൊത്തുള്ള ഒഞ്ചാത്ത് ഗേനദിഞ്ചി ഇസേലനു പനൊന്തിത്തണ്ട് അഞ്ചിത്തി സൊത്തുലിട് മനെല ഒഞ്ചി ദുംബുദ കാലടു മണ്ണുദ ഗോടെ അമ്പി പൂജന നെല മുളിബേത്തിന മാടുത ഇല്ലേ ഇത്തിനി ഇല്ലടെ പത്തിനക്ലിഗ് കുല്ലരെ മനെ സുരുകൊർപ്പുനി ഇത്തലക ദുംബു കുർസു സോപ ഇജ്ജണ്ട് ബൊക്ക ബൊക്ക മുക്കൽഗെ ബെഞ്ചി സ്റ്റൂലു ബത്തിനി ദുംബു മണെ ഇജ്ജാന്തിന ഇല്ലേ ഇജ്ജണ്ട് ഒഞ്ചി ഇല്ലട് പത്ത് പതിനൈന് മനല ഇത്തണ്ട് ദുംബുദ കാലടു മനെ ഒഞ്ചി മാനാധികത സ്വത്തു ബത്തി ബിന്നരക്ക് കുല്ലരെ മനെ കുറുണ്ടനെ മര്യാദി അഞ്ചിത്തി മനെ ഇത്ത ഓലുണ്ടു നാല് അങ്കില അകേല പത്ത് അങ്കില ഉദ്ദദ മരത്ത് തുണ്ടുകു റഡ് കാറ് ആക്കത് മൻപുന മനെ ഒഞ്ചി ഇല്ല് ഒക്കലാനകനെ ബോഡായിന സ്വത്തു പൊസ ഇല്ല് ഒക്കലാത് സുരു ആപ്പി പൂജക് ഇല്ലത യജമാനില യജമാന്തില പൊസ മനിട്ട് കുല്ലുടു ബട്രേഗ് പൂജക കുല്ലരെ പനി അകലദ ചട്ടദ മനെല മൻപ വന്നിത്തിരെ മനെ മൻപാനക ഇല്ല മല്ല എത്തുറദ തഗ്ഗുദ മണെ മാത മൽപ്പിര് ഇല്ലട് കിന്ന ജോക്ലി തിരണ്ട ജോക്ലിഗിന്തെ കിന്നെ മനെ മൽപ വന്നിത്തിരെ ജോക്കുൽ അയിന് ബാലദലക്ക തർക്കൊന്തു ജാലിടി തിർക്കൊന്തു അവ കൈ ജാർദ് കാർഗ് ബൂർദു അരബൈ ദീപുനല ഇത്തണ്ട് ഇല്ലട് ഹിരിയക്കുലു ഇത്തണ്ട അക്കുലു കുല്ലുന്ന ഒന്തെ മല്ല മണെ ഇത്തണ്ട് ജോക്ലിഗ് അയിന് പന്തായറിനെ തീരൊന്തിച്ചണ്ട് ആത്ത് ദിന്ന ഇത്തണ്ട് ദുംബു ബെഞ്ചി കുർസു ഇച്ചന്തി കാലൊടു മണക്കേ മല്ല മര്യാദ ഇത്തിനി തുളുനാടു ഒഞ്ചി ബാലെ പുട്ടുണ്ട ആ ബാലിന് ദുംബു അപ്പെല്ലു മീപാനക ഒഞ്ചി മനട്ട് കുല്ലുതു കുടുഞ്ചി മനിന് കടകാർദടെ ദീത് കാർ നീർദ് കുല്ലുതു ബാലിന് കാർഡ് ചെപ്പുടാത് ബാരി പൊരുളുടെ മീപ്പാവൊന്നിത്തര് ഇഞ്ച നമ്മ പുട്ടുബലക്കെടു മനെ ഗലസര സുരുമന്തണ്ട് സൈത്തിൻ്റ മൂച്ചുദിന കരിത് മൽപ്പുന ക്രമൊട്ടുല മനെ ബോഡാപ്പുണ്ടു സൈത്തിനക്ലിക്ക് ഇല്ലത ഉലായി മനിട്ട് ഒഞ്ചി ചെമ്പു നീർത്തീത് തുടർ അർലാത് സാവുമുട്ട കുടുംബതക്കല് മുറിയ ദീപ്പുന ക്രമമുണ്ടു അഞ്ചനെ സാവുദാനി രാത്ര ഉലായി ലെപ്പുനക മണത്ത മിത്ത് സൈത്തനക്ലന കുണ്ടങ്കി തീത് ആയത എതിരു ഇരപാടുത് ബലസ്വര് ബൊക്ക അക്ലിഗ് പതിനാജേത്ത ഒട്ടിക്ക് സേരാനക പതിനാജ് ഇരപാടിനക ആയത്തെതിരു പതിനാജ് മണെ ദീ ഒന്നിത്തര് അഞ്ചനെ മതിമത പൊറത്തുടു മതിമയ മതിമലിന് ദാരദ മനിട്ട് കുല്ല ഒന്നിത്തര് ദാര ആയി ബൊക്ക ദേശദ അരിത്ത അരിയാന ദിയര മനെ ബോടു ദുംബു മതിമേട് കഞ്ചി ദീപുന ക്രമ ഇത്തണ്ട് അപ്പകല കഞ്ചിക്ക് പണവ് ദീപുന അറിയാനല്ല മനതമിത്തേ ദീ ഒന്തിര് പൊണ്ണു ജോക്കുലു മതിമലാണ്ട കരപത്താനക ആണു ജോക്ലിക്ക് കജമ്പു മതിമയ്ക്ക് മാത്ത ദുംബു മനട്ടേ കുല്ലാവൊന്നിത്തനെ ഊര ഗുർക്കാരമ വയസ്സിനരക്ക് ഗുർക്കാരന മനെ ദൈവത ചാക്കിരിത മൂല്യണ്ണക്ക് മൂല്യാധികത മനെ ദേവല്യടു മൊക്തേശ്വരന മനെ ധർമ്മദർശിലെ മനെ കാവന്തര മനെ ഇഞ്ച മല്ല ജപദാരിത മനെ കുറുപ്പുന മാനാധികല തുളുനാടു നടപ്പുകു ബൈതണ്ട് ഇഞ്ച നരമാനി ജന്മകുപത്തിനൽത്ത് സൈപ്പുന മുട്ടല മണെ ഒഞ്ചത്തു ഒഞ്ച് ഇതൊട്ടു ഗലസൊന്നിത്തര് മനട്ട് സുമാർ ഇതൊത്ത മനെ ഉണ്ടു അഡ്ഡമനെ അസെമനെ മട്ടമനെ ഒച്ചിത മനെ വരഗ് മനെ കൈമനെ കാർമനെ കൂട്ടുമനെ ഗുമ്മമനെ ചെന്നമനെ ദാരമനെ പരങ്കിമനെ പെരതനെ പൊയ്യമനെ പൊളിമനെ സേമദ മണ്ണെ പന്തമണ്ണെ രാമായണ ഭാരതദഞ്ചിന മല്ല ഗ്രന്ഥ ഓതര ദീപദിന കബെമണ്ണെ അത്തുണ്ട കത്തരി മണ്ണെല ഇത്തണ്ട് ബൊക്ക ബലിമത ക്ലട കവടപാടുന മണ്ണെല ഉണ്ടു ദൈവത കജ്ജൊടു ബാൽ ഭണ്ഡാര ബത്തിനു ദീയരന്തെ ഉദ്ദത പലൈക്ക് കാറ് ആക്കത് മനതഞ്ചി മൻപുനല ദുംബ് ഇത്തണ്ടെന്ന് തെരുത് പർപ്പുണ്ടു അഞ്ചനെ സിരിന ദല്യ ആപ്പുന ഉള്ള മനട്ട് ചെമ്പുടു നീർ ദീപ്പുന ക്രമ ഉണ്ടു അഞ്ചനെ നമ്മ പിരാക്കുത കെലവ് കത്തിട്ടില മനതൈസേ ബർപ്പുണു അബ്ബഗദാരക പൻപിന മെഗ്ദി പലി ചെന്നമനെ ഗൊബ്ബുദു സോലു ഗേലുദ ഇസയുടെ പാത്രത ബൂരൊന്തു പലി ചെന്നമനെട്ട് തങ്കടിക്ക് ഹാക്കുത് ആൽ സൈത്തിന തൂതു താൻല ഗുവൽഗിലാകിത് അക്കുലു മായക് സേരുന്ന കത്തെ മാത്തരകില ഗൊത്തിത്തനെ അഞ്ചാത് മനെട്ട് ആക്കിര ബല്ലി മണ ബേരണ്ട ജദ്ര മനെട്ട് ആക്കണ്ട കാലെ
పొన్ను జోకులు పెరదనటి కుల్లెరబల్లి కుల్లుండా మామిన కన్ను పుడౌండు మనత పెట్టు తిందినకులు ఎచ్చ బదుకుజెరు పగెమాని బత్తుండల ఎత్తరద మనెకొరుడు పంపిన పాత్రల ఉండు మణత బగ్గె కెలవు దుంబు దక్కలు పనుదిత్తిన కత్తెల ఉండు దుంబురి బడవగు అరసులు బంగారద మనె కొడుదు కుల్లెర పండిరిక ఐ కులోందు ఉప్పునగా ఆయన బెన్నిదనికులు బత్తిరిక ఐను తూదు బలదనికులే కుల్లులేందు ఐ కుల్లిన బంగారద మనెను దనికు కొరియక దని మనె పతుందు పోయక ఆయ బొకలాతు మల్లయనే ఆయక సజ్జనే బడవే బడవే ఆదే ఒరియక అంచాదు కుల్లి నడిత మనెను బేతక్లిగు కొరియర బల్లి పంపిన పాతెర బత్తుండిక అంచని మహాభారతద కథెట్ల మణెత బగ్గె ఒంజి ఇసయ బర్పుండు దుర్యోధనెల కర్ణెల ఒంజి సత్తి సుద బరిటు గాళిద తొనెర పందు తిర్గొందుప్పునగా వర సత్యంతప పంపిన మునికులెన బుడారుగు పోయరిక అవులు మునికులు కర్ణగు కుల్లెర మనె కొరియరిక ఐను తూయిన దుర్యోధనే అపగమనితిజెక అల్తు పిరపిజిర్దు పని దూర బత్తి బొక్క కర్ణను అల్పని ఉంటాదు ఆయగు మునికులడ పాతెర్ర ఉండు పందు పిరపోదు అరుసుమగి ఆయన ఎంకు మనె కొరందే కర్ణగు మనె కొరియర దాని కారణాందు కేండెక అపగ మునికులు కర్ణన పుట్టుద గుట్టును దుర్యోధనకు పండిరిక బెన్నిద బేలెడు సుగ్గిద పొడినేజి తెప్పెర కుల్లెర ఇల్లె మణె పతుందు పొంచనకులు కండగు పోపున తుయ్యర తిక్కుండు అంచని ఊదుబత్తి మన్పెర్ల మనగలసొందిత్తెరు దుంబుద అప్పెనకులు మడలు మొడయర కుల్లెర మనగలసొందిత్తెరు అడ్పిల్లదల్ప దుంబు అటిలు మన్పునగా దోసమైపునగా కజిపు కడెనగా మాతా బేలెక్ల కుల్లెరంచి మణె బోడే ఇత్తే మాతా ఉంతుదు అటిల్ మన్పున అడ్పిల్లాదు మన అల్తుల్లా పిదై బోర్దును పండ తప్పావందు నమ్మ పుట్టుర్దు సైపునడే ముట్ట ఒంజత్తు ఉంచి ఇదొట్టు మనె గలసుడాదు బర్పుడు ఇత్త మరత ప్లాస్టిక్ ద కుర్సు సోప బత్తి బొక్క వా ఇల్లడ్ల మనె తోజుందిచ్చి ననదు జోకులు తుడునాడుద మనెను పరా సొత్తు సంపొలిత దీపునవులు తూడాపున కాలబరందుండు పిరాకిర్దు నమ్మ గలసొందిత్తిన ప్రతి ఒంజి సొత్తుద బగెట్ల నమ్మ తెరియొనెర మస్తు ఉండు ಒಂದು ಕುಶಾಲಾಕ್ಷಿ ವಿಕುಲಾಲ್ ಆರ್ ಬರೆತಿನ ತುಳುನಾಡದ ಮನೆ ಪನ್ಪಿನ ವಿಚಾರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದು ಈತನೇಟ ಪಾತೆರ ಕೇಂದರ್ ಕೇನೊಂದು ಪುಲಿ ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM ಒಂದು ರಂಗ್ ರಂಗ್ ದ ಬದುಕು.

ഞാന് ഹുസൈൻ കാട്ടിപ്പള്ള പാത്തിരുന്നില്ല കന്നഡ തുളു ബക്ക ബാരി ഭാഷയാണ് സാഹിത്യ കൃഷി മല്ദ തുളു ഭാഷദ മസ്ത് പദ്യളു സാരംഗ് റേഡിയോ മൂലക നിക്കിയു പോര് തുളു ഭാഷ എങ്കിളിന അപ്പെ ഭാഷ ആയിനട അത്ര നിക്കളു മാത്ര തുളു ഭാഷദ കാര്യക്രമ നിരന്തര കേനന്ദുപ്ലേ സാരംഗ് റേഡിയോടു ഈ തുളു കാര്യക്രമ പ്രസാര വന്നുകൊണ്ടു അക്ലെഗ് നിക്കളിന പ്രോത്സാഹ കൊറലേ.